ബ്രഹ്മജ്ഞാനിക്ക് സബുപുരമയ ബ്രഹ്മജ്ഞാനി തേ കാശ ഭുരാനാപയ ബ്രഹ്മജ്ഞാനി സദാ സാമദർശി ബ്രഹ്മജ്ഞാനിക്ക് ദൃഷ്ടമർത്ഥർശി ബ്രഹ്മജ്ഞാനി ബന്ധം തേ മുക്ത ബ്രഹ്മജ്ഞാനിക്ക് നിർമ്മല ജുക്ത ബ്രഹ്മജ്ഞാനി കാ പൂജന ഗ്യാ നാനക് ബ്രഹ്മജ്ഞാനി കാ ബ്രഹ്മ ധ്യാന ബ്രഹ്മജ്ഞാനി ഏക പ്രയാസ ബ്രഹ്മജ്ഞാനി കാ നഹി വിനാസ് ബ്രഹ്മജ്ഞാനി കാ ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പർവകാരു മാഹ ബ്രഹ്മജ്ഞാനിക നാഹി തന്ത ബ്രഹ്മജ്ഞാനിലെ താപത് ബന്ധ ബ്രഹ്മജ്ഞാനിക വയസ്സോ പരാ ബ്രഹ്മജ്ഞാനി സഫലഫലാ